Gantum em yes men menak tsoviapin Tidum em yes marmurov arpin Ures im keuris Seret in stvum e anguis tsevieras Alegot tsovum ech orats gerzi anhas Pavegarodot Այրեզիս